0: വാസനാവേ വിശിഷ്ടതുമായ തന്നെ ചാതിക്ക് ലൊത്തറായി മണ്ടലേട്ട് തമായി ഹിമി വേന്നെ ഇതിൻ റട്ടേ അസ്സക് മുല്ലക് നേരമ ലൊത്തറായി ജയഗ്രഹണ ഹിമി കര ദേമിൻ റട്ടേ ജാതിക മെഹവരട്ട് ഉറദുന്ന ജാതിക ലൊത്തറായി മണ്ടലേക്കം പ്രാർത്ഥനാവതി വെന്നെ ഒയാ ഹിനാവിലാ ഇന്നോണി വാഗി സിനാമുസു മൂണ ദഗിനേക ഇതേ പ്രാർത്ഥനാവ യഥാർത്ഥയാ കന്ന ഗമാൻ അർക്കിവാഗേ രജേഖാപദ്ധാര മുതലട്ട് കൃഷികർമ്മ അമാത്യാംശയട്ട് സൗഖ്യ അമാത്യാംശയട്ട് റണവിരു സേവാറ് മുതലട്ട് സമാജ സേവാറ് മുതലട്ട് ക്രീഡാറ് മുതലട്ട് മേ വകേ ശ്രമവാസന അറു മുതലട്ട് വകേം വകുഗടു അറു മുതലട ആവശ്യക്കെന്ന് ദായകത്വേ ദിനം ദീനിസ റുപ്യാൽ ഹത്തലിയാ കീല കിയാന്നി സാമാന്യ ദിനുമാക്മ നിവേ ഇതിന് ഞാട്ട് ഗിയ ലുക്കു വട്ടിനാകമക് റട്ടരേക്കത്തു കല്ല തീയനോ ഒയാ
1: ഔ
0: എനിസാ അതത് റുപ്യാൽ 40ක් വീതം കരാന്ന് ജാതിക ലൊത്തറായി മണ്ഡലയും ഈ മതക്കിരി.